0: ഇതൊരു പൊസിഷനൊക്കെ വാത്മീയണ സ്വിച്ച്
1: ബ്യാൻ
0: മെക്സിക്കോമി
1: ഉന്നുവാനൊക്കെ
0: ഉന്നുവാനർസോക് പിങ്ങു
1: ഓസ്ട്രേലിയൻ
0: ചുക്കിയൻ അമ്മ ബ്രസീലിയൻ അമ്മ മറോക്കോ tamadut afning am aqau sapasippat arsaqattartussat
1: adu tonuk yaapanummi jingshi
0: ap shuna kikkuttulli anuta yuteqartut uusi
1: so jingshi ippassan taqqummertoq tusarnaalerparput yorsikkut taqqummersittipput ulu aqqutigalugu
0: ap
1: uani erinarsoqeteqarpoq maiprits my prinzipiell davalu das uani taliortuveq kupi kleist davalu erniortuullutik jukkum nilsen amalu yorsi sørensen
0: oh
1: sonnariortugu
0: qa
1: yorsi atulerpaat qamane
0: takannam